0: എൽഡിഎ ആകിയ ത്യാഗോത്തോർ ശിഖേമേങ്ങി കിബറിച്ചോനോ തന്ന ചാമയത്തിന് ബ ഡിസിപി ലവനീഷോനോ തന്ന കോയിത്തി ബി കെഷാങ്കുലെ തിമോത്യത്തിനോ എൻ പ്രസിഡന്റ് വില്യം റൂത്തോ മേസിങ്കോവത്തിൻ കസറിത്തൻ കരീക്ത ലവനീഷ്യത്തിനോ ബോത്തരിക്തമന റവേതാസസി തിൻ കിഞ്ഞിത്തിനിഞ്ഞോ നെൽഫോഷകയും ആക്തിപ്തം അക്തസഭ കോസുഖേ ആഗ നികഞ്ഞോർ കുറൈശക്കിരീക്ത മില്യനീഷക അങ്വൻ കുബുൻ റീച്ചോനോ തന്നെ ലവനീഷ്യത്തിനോ നഗിബത്തായി അകമോയനും ഗുണെ കശാക്കോകളിലും മകൈ കൊത്തകുഞ്ഞോർ കണ്ടുവിനോ തൻ കുറൈശക്കു ചോത്തനെ റീച്ചോൻ എന്നോ തന്ന കിലോമീറ്റർ ശക്തമനോ സീതകാഗിംഗ് കിബവർത്തന ബോയിങ് നബാരി റോനി മായ് മായോ അഗോയ് നൈ വൈശാഖ കിലോമീറ്റർ ശിയക കൊണമാക് സീത കിബവർത്തന ബോ സുമുഗ കോ കിൽ ഗിൽ നക്കുറോ അഗോയ് മാവ് സമിത അഗുബോ കിലോമീറ്റർ ശക്തമനോ സകോൽ അഗങ് വന്ന കമാക്കെന്നുലെ ഓരാനോത്തൻ കോർഷിങ്ങുയർക്കുലെ കബോ സക്കീലേതാക്കിന് ബോകാരി ശകുഞ്ഞും ഞമേത്തിലോയ് സി തീൻ കുനോത്താക്കുബ്രോത്തോയിനിക് തൂലിച്ച പൈസയെ ഓരാനോത്തനഗേസ്തോയിങ്കേക്കുറ കൈമോങ്കെ മേങ്ങിക്ക് ബോ സബ് കൗണ്ടിന് ബോ കനോയിനിൻ കൗണ്ടിന് ബോ ബോമേ തകു ബൈ ബൈ ചേ കോവത്തിന് കാപ് കിരുവങ്ങിന് ബോ നക്കുറു ബോ കെ ഗോ ശേ കാവനാൻ ബോ കൗണ്ടിനോ തൻ പ്രൊഫസർ ഇലാരെ ബർച്ചോ ഗസോമേ തിന് ബോ കൊമൻ കേനം ഇനേന്റെ തകിയ തികേന തിൻ കസര തൻ ബാറാവേ തകിങ്കെ കൊയ്യകി അങ്ങ കാപ് കിരുവങ്ങിന് ബോ കെ ബൈ തിന് ഗേ നക്കുറു കൊല്ലേ കേന തിനേന്റെ തിൻ ലുഗോയ് കേശകി മോയ് തോയിൻ കേല മൈമോശക്കുൽ ബഞ്ചി മെല്ലെ കൊയ്യകി ബൈ തിന് കെസീരെ പകൽ മോ തൈശകി മീ തെൻ ഇൻ കാണ്ടറാസ് ജോത്തൻ കൊലകയിൽ ഗോയുവയ്ക്ക് ബൈമേ തികത്തെത്തായി കി സുബി അസുബീത് കെ ബുനെൻ കോയിൻഡോ എൻ സാഹിത്യ സഭ സൈലോ കുയ്തു ഗോയുത്തൻ ആകല്ലാകെ എനോകിൻഡോ കിഗുരനോൻ വൽറോൻ പോർ
1: ജോൻ കുകലുകൊയ്യുക അഭിമിത് എൻ നോകിൻഡോ എൻ ടച്ച് എഫ് എം
2: in Nakuru County, Kenitin loud and clear in 107.5. Kabarak, Moche, Kabronda, Salga, Naivasha, what's called Mount Narok.
3: 107.5.
2: Baringo, Ko 104.4, Kotkona Melgeo Marakwet, Elda Maravin, Kabartonjo, Marigat, 104.4. Touch FM, to get up calling you.
4: Bye bye, get this set up touch FM Kobaraste un Inyegosta in Denyon Kule en Nguni. Koimuchi Baraste Gabarasta Tamutya en get a set up touch FM en olien meeting wanya nebosiling taman en ngolyot agenge. Nitan ko fanelilla goimuchi yagu gabarasta ngung en uitugulele meeten kunya WhatsApp number 0745 824 965 0745 824 965 Anani Rutechi Office Sekyoga Timitan Bome Town Litain Ag Kericho Town Entebu Tagatugul Ibirwe Simweta and 0745 824 965 0745 824 965 Touch FM to get up calling in Komita Nagobonye and Gasarta Agatugul
1: Touch FM to get up calling in